0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ MM ദണ്ഡപാണി ദേശികരുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ RS ഗോപാലകൃഷ്ണൻ, മൃദംഗം പാലക്കാട് കെ കുഞ്ചുമണി, ഖടം RS കൃഷ്ണമൂർത്തി റാവു. സ്വന്തം കൃതിയായ എന്നെ നീ മറവാതെ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അമൃതവർഷിണി, ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by MM Dandapani Deshikar. He is accompanied on the violin by RS Gopalakrishnan, on the mridangam by Palakkad K Kunjumani, and on the ghatam by RS Krishnamurthy Rao. He begins his vocal recital with his own composition Enne Nee Maravade in the ragam Amrita Varshini, set to Aditalam.

0: അമൃതവർഷിണി രാഗത്തിൽ എന്നെ നീ മറവാതെ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ എന്നെ നീ മറവാതെ. ഇന്ന് രാഗം അമൃതവർഷിണി, സെറ്റ് ടു ആദ്യ താളം.
0: അടുത്തതായി ബഹുളാഭരണം രാഗത്തിൽ ജാലം ചെയ്വത് എന്നാരംഭിക്കുന്ന വേദനായകം പിള്ള കൃതി രൂപകതാളം.
1: കണ്ടിന്യൂയിങ് ഹിസ് വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് വേദനായകം പിള്ളെ, ജാലം ചെയ്വത്. ഇന്ന് രാഗം ബഹുളാഭരണം, സെറ്റ് ടു രൂപകതാളം.

0: ബഹുളാഭരണം രാഗത്തിൽ വേദനായകം പിള്ള രചിച്ച ജാലം ചെയ്വത് എന്ന കൃതിയാണ് കേട്ടത്. രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് വേദനായകം പിള്ളി ജാലം ചെയ്വത്. ഇന്ന് രാഗം ബഹുളാഭരണം, സെറ്റ് ടു രൂപകതാളം.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MM ദണ്ഡപാണി ദേശികരുടെ സംഗീത കച്ചേരി. വയലിൻ RS ഗോപാലകൃഷ്ണൻ. മൃദംഗം പാലക്കാട് K. കുഞ്ചുമണി. ഖടം RS കൃഷ്ണമൂർത്തി റാവു. ഇനി ശങ്കരാഭരണം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ഈ വരകു എന്ന് തുടങ്ങുന്ന കീർത്തനം ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Vocal Recital by MM Dandapani Deshikar. He is accompanied on the violin by RS Gopalakrishnan, on the mridangam by Palakkad K. Kunjumani, and on the ghatam by RS Krishnamurthy Rao. Now listen to the composition of Saint Thyagaraja, Ee Varagu, in the ragam Shankarabharanam, set to Adithalam.

0: ശങ്കരാഭരണം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ഈ വരകു എന്ന കീർത്തനമാണ് കേട്ടത് ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ഈ വരകു എന്ന രാഗം ശങ്കരാഭരണം സെറ്റ് ടു ആദ്യ താളം.
0: അവസാനമായി സ്കന്ദർ അലങ്കാരം രാഗമാലിക.
1: എം എം ദണ്ഡപാണി ദേശികർ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് രാഗമാലിക സ്കന്ദർ അലങ്കാരം.

0: നിങ്ങൾ കേട്ടത് സ്കന്ദർ അലങ്കാരം രാഗമാലിക.
1: യു വിൽ ലിസ്ണിംഗ് ടു രാഗമാലിക സ്കന്ദർ അലങ്കാരം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് എം ദണ്ഡപാണി ദേശികരുടെ സംഗീത കച്ചേരി. വയലിൻ RS ഗോപാലകൃഷ്ണൻ, മൃദംഗം പാലക്കാട് കെ കുഞ്ചുമണി, ഖടം RS കൃഷ്ണമൂർത്തി റാവു. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ MM ദണ്ഡപാണി ദേശികർ. Accompanying artists were RS Gopalakrishnan on the violin, Palakkad K Kunjumani on the mridangam, and RS Krishnamurthy Rao on the ghatam. This program was contributed by All India Radio Thiruvananthapuram. Faragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എൻ പി രാമസ്വാമി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. ആദ്യം നാഗസ്വരാവലി രാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം, സ്വന്തം രചന.
2: This is Ragam 24/7 DTH anytime Indian music. Listen to a Carnatic vocal recital by N.P. Ramaswamy. Accompanying artists are on the violin T.H. Subramaniam, on the mridangam Palakkad T.R. Rajamani, and on the ganjira Trikkakara Y.N. Shantaram. He begins his vocal recital by a varna, his own composition, in the rag Nagaswaravali set to Adithal.

0: ഇനി ഏകദന്തായ നമസ്തേ എന്ന കീർത്തനം കേൾക്കാം. രാഗം രീതിഗൗള, ആദിതാളം സ്വന്തം രചന.
1: നെക്സ്റ്റ് ലിസൺ ടു ഹിസ് ഓൺ കോമ്പോസിഷൻ ഏകദന്തായ നമസ്തേ ഇൻ ദ രാഗ് രീതിഗൗള സെറ്റു ആദിതാൾ.

0: ഇനി ഗൗരി മനോഹരി രാഗത്തിൽ ഗുരുലേഖ ഇടുവണ്ടി എന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡചാപ്പത്താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ഗുരുലേഖ ഇടുവണ്ടി ഇൻ ദ രാഗ് ഗൗരി മനോഹരി സെറ്റു ഖണ്ഡചാപ്പത്താളം.

0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് NP രാമസ്വാമി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. TH സുബ്രഹ്മണ്യം വയലിൻ, പാലക്കാട് TR രാജാമണി മൃദംഗം, തൃക്കാക്കര YN ശാന്താറാം ഗഞ്ചിറ. ഇനി ബേഗട രാഗത്തിൽ ത്യാഗരാജായ നമസ്തേ എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: You are listening to the vocal recital by N.P. Ramaswamy. He is accompanied on the violin by T.H. Subramanian, on the mridangam by Palakkad T.R.

0: അവസാനമായി രേവതി രാഗത്തിൽ ഭജരേ യദുനാഥം എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം സദാശിവ ബ്രഹ്മേന്ദ്രർ കൃതി.
1: ഹി കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സദാശിവ ബ്രഹ്മേന്ദ്രർ. ഭജരേ യദുനാഥം ഇൻ ദ രാഗ് രേവതി സെറ്റു ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ പി രാമസ്വാമി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 ഡി ടി എച്ച്. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എൻ പി രാമസ്വാമി. He was accompanied on the violin by T.H. Subramaniam, on the mridangam by Palakkad T.R. Rajamani, and on the ganjira by Trikkakara Y.N. Shantaram. This program was brought to you by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി സാമഗാന ലോല, ജി എൻ ബാലസുബ്രഹ്മണ്യം സാഹിത്യം, രാഗം ഹിന്ദോളം, രൂപകതാളം. ലിസൺ നൗ ടു സാമഗാന ലോല, കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം ഇൻ രാഗ് ഹിന്ദോളം, സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ആകാശവാണി ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
2: Now we bring you a Veena recital by G. Srividya. She is accompanied by K. M. S. Mani on Mridangam and K. Hariprakash on Mosing.
1: Saranga ragathil Indamodi enna varnathode kacheri aarambhikkunnu. Aadi thaalam Tiruvettiyur Thyagayyar Kruthi.
2: The concert starts with an Aadi thaala varna Indamodi in the raga Saranga, composed by Tiruvettiyur Thyagayyar.

0: ഗണനായകം, രാഗം പൂർണ്ണ ഷഡ്ജം, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് ഗണനായകം, ഇന്ദരാഗ പൂർണ്ണ ഷഡ്ജം, സെറ്റു ആദിതാള, കമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: അടുത്തത് മന്ദാരി രാഗത്തിൽ എന്നാളു ഖണ്ഡജാപ താളം മുത്തയ്യ ഭാഗവതർ കൃതി.
1: നെക്സ്റ്റ് ഇസ് എന്നാളു ഇൻ ദ രാഗ മന്ദാരി സെറ്റ് ടു ഖണ്ഡജാപ താള കമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ.

0: നാഗസ്വരാവലി രാഗത്തിൽ ഗരുഡഗമന സമയമിതേ. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യർ കൃതി.
1: നെക്സ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ നാഗസ്വരാവലി രാഗ ഗരുഡഗമന സമയമിതേ സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റിസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: കച്ചേരി തുടരുന്നു. സൗമിത്രി ഭാഗ്യമേ രാഗം ഖരഹരപ്രിയ ആദ്യത്തെ

0: ത്യാഗരാജകൃതി.
1: കണ്ടിന്യൂയിങ് ദ റിസൈറ്റൽ, ജി ശ്രീവിദ്യ ബ്രിങ്സ് യു സൗമിത്രി ഭാഗ്യമേ ഇന്ദരാഗ ഖരഹരപ്രിയ സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

0: അടുത്തത് സ്വാതി തിരുനാൾ പദമാണ്. തെളിവിയലും മുഖം എന്നാരംഭിക്കുന്നു. രാഗം പുന്നാഗവരാളി, മിസ്റ്റർ ചാപ്പ് താളം.
1: നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് തെളിവിയലും മുഖം ഇൻ ദ രാഗ പുന്നാഗവരാളി, സെറ്റ് ടു മിസ്റ്റർ ചാപ്പ് താള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: അവസാനമായി സുരുട്ടി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ ചതുരശ്രജാതി ഏകതാളം.
1: ദ ലാസ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഇസ് എ തിരുപ്പുകൾ ഇൻ ദ രാഗ സുരുട്ടി സെറ്റു ചതുരശ്രജാതി ഏക കമ്പോസ്ഡ് ബൈ അരുണഗിരിനാഥർ.

0: ഇതുവരെ കേട്ടത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി, കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റെസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷി വാസ് അക്കംപനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.